0: ഹലോ
1: ഹസ്ബൻഡ്
0: സഞ്ജയ് കുസ്തു ഹസ്ബൻഡ് ബരു താലിമിന കാ പഠാനെ ഹോലാ റേഡിയോ മാ കാന്തിപുര ഹോട്ടൽ ട്രെയിനിംഗ് ബാരേ സുൻചു നി
2: ഓഹോ തേഹി പഠാഉ ത്യാ താലിമ ലിയേകാലാ വിദേശമാ മാന്യതാ പനി ദിന്ഛ കാം ഗർന പനി സജിലോ
3: Barista, bartender, sushi making, Indian cooking, cook, waiter, bakery, housekeeping, front office lagayatka sampurna hotel sambandhi talim ka lagi.
4: Kantipur Hotel Training Center.
3: Barshau dekhi desh videsh ka 5 sari hotel ma karyarat chef ra manager dwara talim dine videsh ma manyata prapta antarrashtriya starko pathyakram.
5: Sathai hostel ko byawastha pani raheko cha.
4: Sare hotel haru ma field visit ra field training garaine. CTVT dwara skill test garai certificate dine. Tapai hamro bishwas jitna safal.
3: Kantipur Hotel Training Center. मार्ग चुक्लढुङ्गा यु एफओ र थ्री कम्प्लेक्स को बीचमा
6: फोन नम्बर 061587915
7: तपाईँको भोक लाग्दाको साथी मनसरा ताज चिकन बिरानी घरमा होस् या अफिसमा मिटिङमा होस् या जमघटमा अनलाइनमै अर्डर भनेकै ठाउँमा डेलिभरी मनसरा ताज चिकन